മുക്കോട്ട് ബനക്കാടില് നിലനിന്ന മാ ലക്ഷ്മി. പാടിയേണ്ട മുത്തപ്പ അവരു ബരദിരുവ ഗീതെ ഹാടിദാരെ ബട്ടിയേണ്ട ലിഖിത.